തുടർന്ന് സംഗമത്തിലെ രാജാതിരാജൻ വീരാതിവീരൻ പണ്ടാരവന്നിയൻ വഴിവന്ത വേരൻ.

8 വിക്കറ്റുകളാൽ ക്യാപിറ്റൽസ് അണി, ഡൽഹി ക്യാപിറ്റൽസ് അണി വെറ്റി കൊണ്ടത്. ഐ പി എൽ തുടരിൽ പഞ്ചാബ് കിങ്സുക്ക് എതിരാണ് പോട്ടിയിൽ വെറ്റി പെറ്റ് മുതലണിയാക്ക് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പ്ലേ ഓഫ് സുറ്റുക്ക് മുന്നേറിയുള്ളത്. ടി ട്വന്റി പോട്ടികളിൽ ഇംഗ്ലണ്ട് അണിയിൽ മുന്നാൾ വീരർ അലക്സ് കെൽസിൻ സാധനയെ വിരാട് കോഹ്ലി സമൻസ് ചെയ്തിരിക്കാർ. തായ്ലാന്റ് ഓപ്പൺ ബാഡ്മിന്റൺ ആഡവർ ഇരട്ടിയർ ഇറുതി പോട്ടിയിൽ ഇന്ത്യ വിരകൾ സിറാഖ് ഷെട്ടി, സാത്വിക് സാറാജ്, റംഗിറെട്ടി ഇണയെ ഇന്തോനേഷ്യ വിരകളിടം തോൽവിയെ തള്ളിയുള്ളത്. ചാമ്പ്യൻ ലീഗിൻ ഒരു ഘട്ടത്തിൽ ടോപ്പ് എയ്റ്റിൽ നിന്ന് സറുക്കി പ്ലേ ഓഫ് സുറ്റുക്ക് കീഴിറങ്ങിയ റിയൽ മാഡ്രിഡ് അണി ഇന്ത സീസണിൽ അവ്വളവുതാൻ എന്ന നിലയിൽ ഇരിക്കെ തപ്പോദു തനത് വിടാമുയർച്ചിയാൽ റൌണ്ട് ഓഫ് സിക്സ്റ്റീൻ സുറ്റിൽ പലം വായ്ത മാഞ്ചസ്റ്റർ സിറ്റിയെ 1-5 എന്ന് വീഴ്ത്തി അപാര വെറ്റിയുടൻ കാലിറുതിക്ക് മുന്നേറിയിരിക്കുന്നത്. ഇനി നിറവാക്ക് ഇന്ത്യ നാണയ മാറ്റ വിധങ്ങൾ അനുസരണ തർക്കുണ്ടാകൾ തപ്പോദു ഉടനുക്കുടൻ ഇലങ്കി ഇന്ത്യ ഉലക ചെയ്തികളെ ഇണയത്തിനുടാക തന്നു കൊണ്ടിരിക്കും നമ്മുടെ ഉദ്യോഗ ഇണയതലമാണ് www.trttamilolli.com இந்த இணையத்தினூடாக TRT தமிழொலியின் நேரடி ஒலிபரப்பினையும் மறு ஒலிபரப்புகள் சிலவற்றையும் நீங்கள் கேட்கலாம். ஒரு யூரோ இலங்கை பெறுமதியில் 380.65%, இந்திய பெறுமதியில் 111.83%, ஒரு அமெரிக்கன் டாலர் இலங்கை பெறுமதியில் 327.50%, இந்திய பெறுமதியில் 96.22%, ஒரு சுவிஸ் பிராங்க் இலங்கை பெறுமதியில் 416.26%, இந்திய பெறுமதியில் 122.29%, ஒரு அக்ராச்சிய பவுண்ட் இலங்கை பெறுமதியில் 436.69%, இந்திய பெறுமதியில் 128.13%, ஒரு கனடியன் டாலர் இலங்கை பெறுமதியில் 238.45%, இந்திய பெறுமதியில் 69.97%. கேட்டது டிஆர்டி தமிழொலியின் பிரதான செய்தி அறிக்கை. பிரதான செய்தி அறிக்கையில் நீங்கள் கேட்ட உலக செய்திகளுக்கான அனுசரணையாளர்கள் சுவிஸ் நாட்டில் பிரபலமான வாகன காப்புறுதி, சுகாதார காப்புறுதி மற்றும் வங்கிகளில் கடன் பெற்றுக் கொடுக்கின்ற விடமான சுவிஸ் விடிஎஸ் பைனான்ஸ் ஜிஎம்பிஎச் நிறுவனத்தினர். சுவிஸில் ஏற்கனவே வங்கிகளில் கடன் விண்ணப்பங்கள் தாகரிக்கப்பட்டவர்கள் தங்களிடம் புதிதாக விண்ணப்பிக்கலாம் என்பதையும் மகிழ்ச்சியுடன் அறியத்திருக்கிறார்கள் சுவிஸில் உள்ள விடிஎஸ் பைனான்ஸ் ஜிஎம்பிஎச் நிறுவனத்தினர். உங்கள் செய்திகளுக்கும் ஆர்வத்துக்கு நன்றி நேர்களே.